0: ഓഫീസ് സമുദായ വാനൊലി 107.8. ഇത് നമ്മുടെ സമുദായം, നമ്മുടെ പെരുമയും.
1: Connect from the people, by the people, and to the people. It's MOP 107.8. It's enriching.